സഫല ദർശന പേക്കത്ത് പുനീത് പരുഷത്തി ടന്ന് ഗത നിർമ്മലീത് പേട്ടത് ശങ്കരാമ ഗുണരവേ പാർപ്രമുഖീതർ കേകവേ ശുണ്കർ വച്ച